അല്ലാഹു അക്ബർ. സമിഅ അല്ലാഹു ലിമൻ ഹമിദ. അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ.

0: അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അഷ്ഹദു അല്ല ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അല്ല ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. ഹയ്യ അലസ് സലാഹ്, ഹയ്യ അലസ് സലാഹ്, ഹയ്യ അലൽ ഫലാഹ്, ഹയ്യ അലൽ ഫലാഹ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്,
1: ലാ ഇലാഹ ഇല്ലല്ലാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വാലിഹി വസഹ്ബിഹി വസല്ലിം തസ്ലീമ, വഅലാ സൈറിൽ അംബിയാ വൽ മുർസലീൻ വതാബിഈഹിം ബിഇഹ്സാനി ഇലാ യൗമിദ്ദീൻ. അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി തമ്മ വസ്സലാത്തിൽ ഖായിമ, ആതി സയ്യിദന മുഹമ്മദൻ അൽ വസീലത വൽ ഫദീല വശറഫ വദരജത അൽ ആലിയത അൽ റഫീഅ വബഅത്ഥുൽ മഖാമൽ മഹ്മൂദ അല്ലദീ വഅത്തഹു ഇന്നക ലാ തുഖ്ലിഫുൽ മീആദ യാ അർഹമർ റാഹിമീൻ. റബ്ബിഗ്ഫിർലി വൽവാലിദൈ യാ റബ്ബിഗ്ഫിർലി ولوالدي يا رب اغفر لي ولوالدي رب اغفر لي ولوالدي رب اغفر لي ولوالدي وارحمهما كما ربياني صغيرا. اللهم انا نسالك العفو والعافيه والمعافاه الدائمه في الدين والدنيا والاخره. وصلى الله على سيدنا محمد واله وصحبه وسلم. اللهم صل وسلم وبارك عليه وعلى اله واصحابه الفاتحه.